ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൻഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

下面呀。

ചകരക ചീച്ചാച്ചോ ചക്കലോരം കണ്ടോ വണ്ടോ ലകരകട്ടം അക്കോ ടക്കോ ഇടികിടി ഇടിഗോ ഇടിപായ് വിടിപായ് ചിക്കി ചക്കച്ചോ ഗിലിഗിലിമൽ സുലുസുലുമൽ മകനക ഹുക്കുബുക്കുരി ടുക്കുബുക്കുരി ചകലക ബിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകരദും ചകരദും ചിക്കി ചക്കച്ചോ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

മഗമ പനി പമഗമരി സനി സരിഗമ പഗമ പസാനി പമരി സരി പസാനി പമനി പമരി സരിഗമ പസനി സരി സരി പമരി സനി പപ മമരി സനി സരി സമഗ പമനി പസനി

കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യന നഗാലങ്കാര ഭരണ കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യന നഗാലങ്കാര ഭരണ ഭൂമി ജലഗ്നിവായു ഗഗന കിരണ ബോധരൂപ നിത്യാനന്ദ കരി സിഗമ പരി പവമ മരി സരി സരിഗമ പനി പപമ മരിരി സരി സ മഗമ പനി പമഗ മരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സരി സരി പസാനി പമരി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമ മരിരി സനി സരി സമഗ പമ

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവിചന്ദൻ എസ് എസ്. ജീവിതത്തിൽ സന്തോഷം സമാധാനം ആഗ്രഹിക്കുന്നവരായിരുന്നു നമ്മൾ ഭൂരിഭാഗവും. എന്നാൽ അതിനൊരു കൈത്താങ്ങായിട്ടാണ് ഇന്നത്തെ നമ്മുടെ അതിഥി കൂടെ ഉള്ളത്. ഹാപ്പിനെസ് ലൈഫ് കോച്ച് ആയ ദീപാ ഗംഗാധരൻ മാം ആണ്. വെൽക്കം മാം.
1: താങ്ക് യു ദേവി. എന്റെ പേര് ദീപാ ഗംഗാധരൻ. ഞാൻ ബാംഗ്ലൂരിലെ താമസം. ജനിച്ചത് ഇവിടെ കൊട്ടാരക്കരയിലാണ്. പക്ഷേ എന്റെ പഠിത്തം, കോളേജ്, സ്കൂൾ, ജീവിതം മൊത്തം ബാംഗ്ലൂരിലാണ്. പഠിത്തം കഴിഞ്ഞിട്ട് ഞാനൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ 20 ഇയേഴ്സ് ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. അവിടെ ഓപ്പറേഷൻസും ക്വാളിറ്റി, HR, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. 20 ഇയേഴ്സിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി എന്താണ്, വാട്ട് നെക്സ്റ്റ്. ഇത് മടുത്തു എന്നല്ല, പക്ഷേ കുറേ ലേണിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ലേണിങ്സ് കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടേ, ഹൗ ഡു ഐ പ്രൊസീഡ് ഫോർവേഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ എന്റെ മുമ്പിൽ വന്നിരുന്നപ്പോഴാണ് ലൈഫ് കോച്ചിങ്ങിലോട്ട് ഞാൻ തിരിഞ്ഞത്. എന്റെ ജീവിതത്തിലുള്ള അനുഭവം തന്നെയാണ് എന്നെ അതിലോട്ട് നയിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ ബാക്കി എല്ലാവർക്കും ഒന്ന് അവയർനെസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ലൈഫ് കോച്ചിങ്ങിലോട്ട് വന്നത്. എന്താണ് ഈ ലൈഫ് കോച്ച്? അത് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും. ബിക്കോസ് ആരും അതിൽ ഇത് കേട്ടിട്ടില്ല. എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് സുഹൃത്തായിട്ടും നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് ഓരോരുത്തരും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് കോച്ചായിട്ടുള്ളൊരു റോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് പൂർത്തീകരിക്കത്തില്ല. എല്ലാവർക്കും അവരവരുടെ ജീവിതമുണ്ട്. ദേ ഓൾ ആർ ബിസി. അപ്പൊ നമുക്കായിട്ട് ഒരു സമയം കണ്ടെത്തി നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് ഒരാളും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു റോളാണ് നിങ്ങളുടെ സിമ്പിൾ ടേംസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലൈഫ് കോച്ച്. സോ നമ്മൾ ജനിച്ച തൊട്ട് നമ്മളെ കൈപിടിച്ച് നമ്മളെ കൊണ്ട് നടക്കാൻ നമ്മുടെ പേരൻസ് ഉണ്ട്, പിന്നെ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ വരും. നമ്മുടെ മെയിൻ ലൈഫ് ഫ്രണ്ട്സിന്റെ കൂട്ടത്തിയായിരിക്കും സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ സൊസൈറ്റി, ബാല്യകാലം തൊട്ടുള്ള കൗമാര പ്രായം വരെയുള്ള ആ ഒരു ട്രാൻസിഷൻ, പിന്നെ അതിനുശേഷം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരു അഡൾട്ട് ലൈഫുള്ള ട്രാൻസിഷൻ, ഇതിനെല്ലാത്തിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പം നമ്മൾ ആരാണെന്നുള്ളതോ, നമ്മുടെ ലൈക്സ് എന്താണ്, നമ്മുടെ ഡിസ്ലൈക്സ് എന്താണ്, പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം, ഇതൊക്കെ ഞങ്ങൾ അങ്ങ് കൂട്ടി കുഴഞ്ഞ് മിക്സായി നമുക്ക് നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി മിസ്സായിട്ട് വരും. അച്ഛനും അമ്മയ്ക്ക് വേണ്ടുന്ന പോലെ നമ്മൾ ചിലപ്പം ജീവിക്കേണ്ടി വരും, ചിലപ്പം സ്പൗസിന് വേണ്ടി ജീവിക്കേണ്ടി വരും, പിന്നീട് മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. നമ്മൾ എപ്പോഴാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്? ഈ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ ചോദ്യം വന്നിട്ടുണ്ടോ? എന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് ടൈം ഫോർ യു ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ചോദിക്കുക, ഈ ചോദ്യം എനിക്കിപ്പോൾ എന്തിനാണ് വന്നേക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ നിങ്ങളുടെ ലൈഫിൽ മിസ്സിംഗ് ആണ്. അതായത് പുറമേ നോക്കുമ്പം എല്ലാം ഉണ്ട്, ചിലപ്പം നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കും, പിന്നെ ജോലി ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് സംതൃപ്തി, സമാധാനം, സന്തോഷം ചിലപ്പം അത് 100% ഇല്ലായിരിക്കും. ആ ഒരു ഗ്യാപ്പാണ് നമ്മളെ ചില സമയത്ത് നമ്മുടെ മെന്റൽ ഹൈജീൻ, അതായത് മെന്റൽ വെൽബീയിങ് എന്നുള്ള ഒരു ഗ്യാപ്പിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ലൈഫ് കോച്ച് എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ഇതിന്റെ ശരിക്കും ഉള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു GPS ആപ്പിനെ പോലെ ആയിരിക്കും ഇത്. നമുക്ക് വേണ്ടിയുള്ള പേഴ്സണലൈസ്ഡ് ആപ്പ് എന്ന് വെച്ച് പറയാം. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചി ടു മൂന്നാർ നമുക്കറിയാം, ഓക്കെ ഇത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, ഡിഫറെന്റ്

മോഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഏതാണ് വേണ്ടത്? നമ്മുടെ ഈ കറന്റ് സിറ്റുവേഷനിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് നമ്മൾ എടുക്കണ്ടേ? അവിടെ ബ്ലോക്ക് ഉണ്ടോ? ആ മോഡ് എടുത്തേക്കുന്നതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? അതിന് ക്ലാരിറ്റി, ക്ലിയറൻസ് ഒക്കെ തരുന്ന പോലെ ഉള്ള ഒരു ഉദാഹരണം വെച്ച് വേണമെങ്കിൽ ഞാൻ അത് പറയാം. സോ നമ്മുടെ ജീവിതം ഒരു യാത്രയല്ലേ, നമ്മൾ ജനിച്ചപ്പോഴിന്ന് ലാസ്റ്റ് വരെ ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പം. സോ ഈ ലൈഫ് കോച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയായിട്ട് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഗോൾസിനൊരു എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കി തരുക, ക്ലാരിറ്റി കൊണ്ടുവരുക, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു നട്ഷെല്ല് പറയാന്നുള്ളത്. അതിന് ഇൻഡെപ്ത് കുറെ ഉണ്ട്, പക്ഷെ ഇതാണ് ഒരു നട്ഷെല്ല് പറയാൻ പറ്റുന്നത്. ലൈഫ് കോച്ചിങ്ങിൽ കുറെ ഡിവിഷൻസ് ഉണ്ട്. കരിയർ ലൈഫ് കോച്ച്, ബിസിനസ് കോച്ചിങ്, വെൽബീയിങ് കോച്ച്, ഹെൽത്ത് കോച്ച്, അങ്ങനെയൊക്കെ. സോ വെൽബീയിങ്ങിന്റെ പാർട്ടായിട്ടാണ് ഈ ഹാപ്പിനെസ് കോച്ചിങ് എന്നുള്ള ഈ സബ് ഡിവിഷൻ വരുന്നത്. എന്റെ ജീവിതത്തിൽ ഓർ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഹാപ്പിനെസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അപ്പോൾ എനിക്ക് അതിനായിട്ട് കണക്ടിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എന്നിലൂടെ എല്ലാവർക്കും ആ ഹാപ്പിനെസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മിഷനിലാണ്. എൻ്റെ ലൈഫ് മിഷൻ അതാണ്, ടു സ്പ്രെഡ് ഹാപ്പിനെസ്. ഈവൻ ഇഫ് ഒരാൾക്ക് എന്നിലൂടെ അവരുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് മൈ മിഷൻ, ഈവൻ വിത്ത് വൺ പേഴ്സൺ. നമ്മളിൽ മിക്ക ആൾക്കാരും സന്തോഷം തേടി പോകാറാണ് പതിവ്. അങ്ങനെ സന്തോഷം തേടി പോയി കിട്ടിയാലും അത് അധികം നാൾ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, എല്ലാവരും വിചാരിക്കും ഓ എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ സന്തോഷം ഉണ്ടാവും, എനിക്ക് പാസ്സായാൽ സന്തോഷമാവും. അതായത് മുന്നോട്ടുള്ള ഒരു ആസ്പിറേഷൻ വെച്ചാണ് നമ്മൾ പോകുന്നത്. ആ ആസ്പിറേഷൻ നല്ലതാണ്, പക്ഷെ താൽക്കാലികമായി നമ്മുടെ പ്രസന്റിലുള്ള സന്തോഷം കുറെ പേർ അത് മിസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മൾ ഈ താൽക്കാലികം ഞാൻ പറഞ്ഞ ഈ പ്രൊമോഷൻ ആവട്ടെ, അല്ലെങ്കിൽ ജോലി ആവട്ടെ, കല്യാണം ആവട്ടെ, കുട്ടികളാവട്ടെ, ഇതെല്ലാം എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ആണ്, നിങ്ങളുടെ കൺട്രോളിൽ അധികം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കും ഒരു ഇച്ചിരി കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ടിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല മിക്കവാറും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇവിടെ ഫ്ലഡ്സ് വന്നു, അത് നമ്മുടെ കൺട്രോളിലല്ല തൽക്കാലം. പക്ഷെ ആ ഫ്ലഡ്സ് വന്നപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഡീല് ചെയ്യുന്നത്, അതാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. സോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് പുറമേ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നമ്മളത് ഉള്ളിൽ തന്നെ നോക്കി കണ്ടെത്തി അതിലായിട്ട് ലയിച്ചു പോകുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സക്സസ് റേറ്റ് എന്നുള്ള ഒരു ഇത് പറയുന്നത്. എന്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ, ടു ബി സക്സസ്ഫുൾ വിൽ നോട്ട് ഗിവ് യു ഹാപ്പിനെസ്, യു ആർ ബീയിങ് ഹാപ്പി ഇസ് ദ സക്സസ് ഇൻ ലൈഫ്. സോ ഇതാണ് എന്റെ ഒരു ഒരു മോട്ടോ ഓർ ഒരു പോളിസി എന്ന് പറയുന്നത്, വിച്ച് ഐ ടോക്ക് ടു വിത്ത് മൈ ക്ലയൻസ് ഓൾസോ. അങ്ങനെ വെച്ച് നോക്കുമ്പം, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രഷർ കുറയുന്നുണ്ട്. ലൈക്ക് ഓൾദോ 8 to 5 ജോബ്, 9 to 5 ജോബ്സ് ഉള്ള ആൾക്കാർക്ക് സമയം മാത്രം 9 to 5 മാത്രമേ ഉള്ളൂ. വിൽ ഹാവ് എക്സ്ട്രാ അവേഴ്സ്, വിൽ ഹാവ് ലോട്ട് ഓഫ് അതർ തിങ്സ്. സോ നമ്മുടെ സന്തോഷങ്ങൾ മാറ്റി വെക്കാറാണ് പതിവ്. സോ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് എൻജോയ് ദ മൊമെന്റ് റൈറ്റ് നൗ. അതായത് ഇപ്പം ഞാൻ ഇപ്പൊ ഈ സ്റ്റുഡിയോയിൽ ഇവിടെ ഉണ്ട്. സോ ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നതാണ് എന്റെ സന്തോഷം, ഇപ്പോഴത്തെ സന്തോഷം. പിന്നെ നാളെ ഇത് എന്താണ് ആവുന്നതെന്നുള്ളത് നമ്മൾ ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമല്ല. അതായത് നാളേക്ക് വേണ്ടി കരുതി വെക്കുക, പക്ഷെ നാളേക്ക് വേണ്ടി ജീവിക്കരുത്, നമ്മൾ ഇന്ന് ജീവിക്കണം. ഈച്ച് പേഴ്സൺ ഹാസ് ദർ ഓൺ വേർഷൻ ഓഫ് ഹാപ്പിനെസ്. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോർമുല. എന്റെ കോച്ചിങ് ഫിലോസഫി ഇസ് ബി ബ്യൂട്ടിഫുൾ. അതായത് ബി യു, ആൻഡ് ബിക്കോസ് യു ആർ ബ്യൂട്ടിഫുൾ ബൈ യുവർ സെൽഫ്. നിങ്ങൾ ഒരു കംപ്ലീറ്റ് ആളാണ്, ഹു ഹാസ് ഓൾ ദി ഇൻഫർമേഷൻ, ഓൾ ദി സ്ട്രെങ്ത് വിത്തിൻ യു ടു ഓവർകം എനിത്തിങ് ദാറ്റ് ഇസ് ദെയർ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നേരുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉത്തരവുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങളത് മനസ്സിലാക്കിയാൽ അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കരുത്ത്, ഇല്ലെങ്കിൽ ഒരു ആയുധം. എന്റെ ഒരു ക്ലയന്റ് എന്റെ അടുത്ത് വന്നത് മെയിൻ ആയിട്ട് അവർക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് അവർ വന്നത്. പക്ഷെ നിങ്ങൾ സംസാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം അതിന്റെ റൂട്ട് കോസ് വേറെയാണ്. സോ നമ്മൾ പുറമേ കാണുന്നതായിരിക്കത്തില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ഡ്രോബാക്ക് ഓർ ഇഷ്യൂ. അതോടെ നമ്മൾ ക്ലയന്റിന് കൂടെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഇത് ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും. നമ്മളിപ്പോൾ ഓണിയൻസ് പീൽ ചെയ്യത്തില്ലേ, സോ ഓരോ പീലും ഇങ്ങനെ എടുക്കുമ്പം നമ്മൾ ഓരോ ലെയറാണ് ഇങ്ങനെ തുറന്ന് തുറന്ന് വരുന്നത്. അവർക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ സംസാരത്തിലൂടെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും.
അപ്പോഴാണ് നമുക്ക് ആ റൂട്ട് കോസ്

മനസ്സിലാവുമ്പോഴാണ് അവർക്കും എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു ക്ലാരിറ്റി, ഒരു വിശ്വാസം, കോൺഫിഡൻസ് എല്ലാം ഉണ്ടാവുന്നത്. ഇതൊക്കെ സംഭവങ്ങൾ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ വെൻ യു ഹാവ് എ ലൈഫ് കോച്ച് വിത്ത് യു, ദേ വിൽ ഹെൽപ്പ് യു. അതായത് നിങ്ങളെ അതിലോട്ട് നയിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും അവരുടെ മെയിൻ ഉദ്ദേശം. ഇപ്പം ഞാനൊരു 5 വർഷം തൊട്ട് ലൈഫ് കോച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഈ 5 വർഷത്തെ ക്ലയൻസിൻ്റെ ഇൻട്രാക്ഷൻസും പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് ദർ ആർ എ ഫ്യൂ ഫാക്ടർ, അതായത് 1-2 പ്രധാന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുകയാണ്. ഇതിൽ മെയിനായിട്ട് മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഇതിൻ്റെ പ്രധാന ഒരു കാര്യം. നമ്മുടെ മൈൻഡ് സെറ്റ് ചിന്താഗതി മാറ്റുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് വരും. നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വേറെ നല്ല അനുഭവങ്ങളും വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മുടെ മനസ്ഥിതി എന്തോ ആയിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫുൾ ഡേ മിക്കവാറും പോകുന്നത്. നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഓർ നെഗറ്റീവ് തിങ്കിങ്ങിലാണ് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മൊത്തം എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ആയിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അത് നേരെ തിരിച്ച് നിങ്ങളത് പോസിറ്റീവായിട്ട് എടുത്താൽ, അതായത് ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം ദൈവത്തിനോട് നന്ദി പറയാം, ഞാൻ ഈ സൺറൈസ് കണ്ടു, എന്ത് നല്ല ഭംഗിയുള്ള സൺറൈസ് ആണ്, അതൊന്ന് കണ്ടിട്ട് ദൈവത്തിനോട് താങ്ക് യു പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ടുഡേ ഐ എം ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ഡേ, ഇന്നത്തെ എൻ്റെ ദിവസം നല്ല ദിവസമായിരിക്കും എന്ന് പറഞ്ഞുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ പോയാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളും വരുമ്പം ഇറ്റ് വിൽ ബി പോസിറ്റീവ്. സോ നമ്മൾ സംസാരിക്കുമ്പം ഇതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഇത് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര ഹെവി വേർഡ്സ് ആണെന്നൊക്കെ, പക്ഷെ ഇത് സിമ്പിളാണ്. നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു അപ്രോച്ച് വെച്ച് മുന്നോട്ട് പോയാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇറ്റ് ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. ആസ് സിമ്പിൾ ആസ് യു നോ യു ബ്രീതിങ്, വി ഡോണ്ട് തിങ്ക് മച്ച്. ശ്വസിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ, ഇൻഹെയിൽ എക്സ്ഹെയിൽ, പക്ഷെ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 21 ഡേയ്സ് എങ്കിലും മിനിമം നിങ്ങൾ ഒരു കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ട് ഇതിനെപ്പറ്റി ചെയ്താൽ ദെൻ ഇറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് യുവർ ലൈഫ്. സോ എനിങ് നമ്മൾ പറയത്തില്ലേ 21 ഡേയ്സ് ഇസ് എ മെയിൻ തിങ് ടു ബിൽഡ് എ ഹാബിറ്റ്. സോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഇഫ് യു ഡു ദിസ്, വേക്ക് അപ്പ് വിത്ത് എ ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്, ടോക്ക് ടു യുവർ സെൽഫ് ഇൻ എ പോസിറ്റീവ് വേ, ആൻഡ് തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ ആൻഡ് എവറിഥിങ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബാക്കി അൺകൺട്രോളബിൾ തിങ്സ്, യെസ് അത് ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ബാക്കി നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കൺട്രോൾ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഇനിയൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ അബ്സർവ് ചെയ്തത് എന്ന് വെച്ചാൽ കമ്പാരിസൺ. കമ്പാരിസൺ ആക്ച്വലി കിൽസ് ഹാപ്പിനെസ്. അതായത് നമ്മുടെ സന്തോഷം നമ്മൾ വേറെ ഒരാളുടെ സന്തോഷത്തിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് വി ഫീൽ മോർ സാഡ്. ഇറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്. വി ലുക്ക് അറ്റ് അതേഴ്സ്, വി ഗെറ്റ് ഇൻസ്പയർഡ് ബൈ അതേഴ്സ്. പക്ഷേ അത് ഇൻസ്പിറേഷൻ നല്ലതാണ്. വേറെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അത് നമുക്ക് ഇറ്റ് വിൽ ഹാം ദാൻ ഗിവിങ് അസ് മോട്ടിവേഷൻ ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്. അതായത് ഇപ്പോൾ എൻ്റെ സമ്പാദ്യത്തിനും ഓർ എൻ്റെ സർക്കംസ്റ്റാൻസസിനും ദിസ് ഇസ് ദ ബെസ്റ്റ്, എൻ്റെ ബെസ്റ്റാണ് ഈ ലൈഫ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മളെക്കായി മുകളിലുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഓ അവരുടെ കയ്യിൽ ഇതുണ്ട് എൻ്റെ കയ്യിൽ ഇതില്ല എന്നുള്ള ആ ഒരു കമ്പാരിസൺ വരുമ്പം നമ്മുടെ ഉള്ള സന്തോഷവും പോകും. ഓൾദോ വി മൈറ്റ് ഹാവ്, ഇഫ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എവിടുന്ന് ഒരു സ്ഥലത്ത് നമുക്ക് പോകണം, അത് നമുക്ക് വണ്ടി വേണം. ഓക്കെ, ഇന്ന വണ്ടി ഉണ്ടായിട്ടേ നമുക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ പോവാതിരുന്നാൽ നമ്മുടെ യാത്ര നടക്കത്തില്ല, നമുക്ക് അതിന് കിട്ടുന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ ആ നഷ്ടപ്പെടുത്തുന്ന ദിവസങ്ങളും നിമിഷങ്ങളും അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓൺ ചിയർ ലീഡർ ആയിരിക്കണം. ചിയർ ലീഡർ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കണം, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കണം, നമ്മളോട് സംസാരിക്കണം. ഈ നമ്മളോട് സംസാരിക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പോസിറ്റീവ് വാക്ക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്ന് ഉള്ള ചിന്താഗതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് സാധിക്കുമോ, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി കളഞ്ഞിട്ട് യു ഹാവ് ടു ബി യുവർ ഓൺ ചിയർ ലീഡർ. നിങ്ങളെ ചോദ്യം

ും അതെങ്ങനെയാ സാധിക്കുന്നതെന്ന്, അതിനൊരു സിമ്പിൾ ടിപ്പാണ്. എല്ലാ ചെറിയ ഒരു കാര്യത്തിനും നിങ്ങൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ മനസ്സിലൊരു സാധനം ഇന്ന് ചെയ്യും എന്ന് പ്ലാൻ ചെയ്യുമ്പം അത് നിങ്ങൾ ചെയ്തു തീർക്കുമ്പം അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ഒരു 5 രൂപയുടെ ചോക്ലേറ്റ് മേടിച്ച് നിങ്ങൾക്ക് തന്നെ കൊടുത്തോളൂ. ഹേ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഇത് നീ ചെയ്യുന്നു പറഞ്ഞു, ഇത് നീ ചെയ്തു എന്ന ഇതിനുള്ള ഒരു നിനക്കുള്ള സമ്മാനം. സോ ഇത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോത്സാഹനമായിട്ട് വരും. സോ ഇങ്ങനെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളായിട്ട്, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് നമ്മുടെ മൊത്തത്തിലുള്ള സന്തോഷമായിട്ട് ഇത് വരുന്നത്. ഇതുകൂടാതെ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല നമ്മളിപ്പം ജോലിയായിട്ട് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സോ അത് സാരമില്ല, അത് നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ കാര്യം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, അതിനുള്ള അപ്രോച്ച് നമ്മൾ മാറ്റിപ്പിടിച്ചാൽ നമുക്കതിൻ്റെ ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യണമല്ലോ എന്ന് വെച്ച് പറയുമ്പം അത് നമുക്കൊരു ഭാരമായിട്ട് തോന്നും. അതല്ലാതെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുന്നുണ്ട്, ഇതിൽ എനിക്ക് കുറെ പഠിക്കാനുണ്ടാവും, ഈ ഒരു കാര്യം ചെയ്യുമ്പം എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് ആ ജോലി ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സന്തോഷം കിട്ടും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അതൊരു പ്രചോദനമായിട്ട് പോകും. ഇനിയൊരു ടിപ്പ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ, പേടി വരുമോ, നമ്മൾ നേരിടാത്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുവാണെങ്കിൽ ആദ്യം ഒന്ന് പോസ് എടുക്കുക. അതായത് ദീർഘശ്വാസം എടുത്ത് ഒന്ന് സമാധാനത്തിൽ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. അതായത് നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമുക്ക് ആൻസൈറ്റി ലെവൽ കൂടും, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു സ്റ്റോപ്പായിട്ട് വരുന്നത് നിങ്ങളൊരു പോസ് എടുക്കുമ്പോഴാണ്. സോ പോസ് എടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രെത്ത് എന്ന് വായ് തുറന്ന് അത് ഒന്ന് വിട്ടാൽ ആർ ബോഡി, നെർവസ് സിസ്റ്റം, എവറിഥിങ് വിൽ ബിക്കം എ ലിറ്റിൽ ബിറ്റ് കാം. സോ ഇങ്ങനെ കാമായിട്ട് വന്നതിന് ശേഷം നമ്മൾ തിങ്ക് ചെയ്യുമ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ഗ്രേറ്റ് ഡീൽ. ഇനിയൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എല്ലാ ദിവസങ്ങളിലുള്ള ഈ ഓട്ടത്തിൽ നിന്ന് നമ്മൾക്ക് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റി വെക്കുക. അതായത് നമ്മളെല്ലാത്തിനും അലാം സെറ്റ് ചെയ്യും, ജിമ്മ് പോകാൻ അലാം സെറ്റ് ചെയ്യും, ഡോക്ടർ അപ്പോയിൻമെന്റ് അലാം സെറ്റ് ചെയ്യും. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിന്റെ ഒരു അപ്പോയിൻമെന്റ് സെറ്റ് ചെയ്താൽ ആ സമയത്തിൽ ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ്, അത് നിങ്ങളുടെ ഡേ സ്കെഡ്യൂളിനനുസരിച്ച് ആ ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്. വെൻ ഐ സേ ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ് എന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്യുക. അതായത് അതൊക്കെ എന്ന് വെച്ചാൽ ചിലർക്ക് വരയ്ക്കുന്നതായിരിക്കും, ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും. സോ നമുക്ക് എന്താണ് സന്തോഷം തരുന്നത്, നമ്മുടെ റൂട്ട്സ്, നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനൊന്നും ആലോചിക്കത്തില്ലായിരുന്നല്ലോ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത്. ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ പോയിട്ട് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഓർ 15 മിനിറ്റ്സ് നിങ്ങളുടെ ഡെയിലി സ്കെഡ്യൂളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഹാപ്പിനെസ് ആർ എന്നോ ഹാപ്പിനെസ് മിനിറ്റ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഗിവ് യുവർ സെൽഫ് എൻ അപ്പോയിന്റ്മെന്റ്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ എന്ത് സന്തോഷം തരുമോ ആ കാര്യം ചെയ്താൽ നിങ്ങളുടെ ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി. നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തുവന്നതിന് ശേഷം മാത്രമുള്ള ഒരു സംഭവമല്ല. അല്ലാതെ എല്ലാം ഹാപ്പിനെസ് മാത്രമല്ല നമ്മുടെ ലൈഫിലെ ഒരു മോട്ടോ, ഓർ ഹാപ്പിനെസ് തന്നെയാണ് എല്ലാം എന്ന് വെച്ചിട്ടും അല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ, ഇത് എല്ലാം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിച്ച് നമ്മൾ വിജയിക്കുന്നതായിരിക്കും ഒരു നമ്മുടെ ജീവിതത്തെ ഹാപ്പിനെസ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സും ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഈ റെസിലിയൻസ് എന്ന വാക്ക് പറയുമ്പം എനിക്ക് ഒരാളുടെ മുഖമാണ് എപ്പോഴും വരുന്നത്. അത് ആരുമല്ല, എൻ്റെ ഒരു 75-year-old ക്ലയന്റ് ആണ്. അയാള് ഒരു റിട്ടയർഡ് ഡോക്ടറാണ്. ഹി ഹാസ് നോബഡി അറ്റ് ദിസ് മൊമെന്റ് ആസ് ഇൻ ഹി ഡസൻ ഹാവ് കിഡ്സ്. ഭാര്യ മരിച്ചു, കോവിഡ് സമയത്താണ് ഭാര്യ മരിച്ചത്. സോ ആ സമയത്താണ് ഹി കെയിം ആൻഡ് കണക്റ്റഡ് വിത്ത് മീ. ഈ ഡോക്ടർ വന്നപ്പം പുള്ളി ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ വെച്ചാൽ ഭയങ്കര സാഡായിരുന്നു. എനിക്ക് ആരും ഇല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു

0: ഇങ്ങനെയായിരുന്നു ഉള്ളത്. ദാറ്റ് വാസ് ബാക്ക് ഇൻ 2020. ഇപ്പോൾ 2025 പുള്ളിക്കാരൻ എല്ലാ കാര്യവും തന്നെ ചെയ്യും, ആൻഡ് വിത്ത് എ ഹാപ്പി വിത്ത് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. പുള്ളി ചെന്നൈയിലാണ് താമസം. അപ്പം ചെന്നൈയിൽ ഫ്ലഡ്സ് ഒക്കെ വന്നപ്പം പുള്ളിയുടെ താമസ സ്ഥലം ഫ്ലഡ്സിൽ അഫക്റ്റഡ് ആയി. അപ്പൊ അതിനു മുമ്പ് തന്നെ പുള്ളി പ്ലാൻ ചെയ്തിട്ട് വേറെ ഒരു ഹോം സ്റ്റേയിൽ പോയി നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്ത് ഫുഡ് സ്റ്റോക്ക്, മെഡിസിൻ സ്റ്റോക്ക് എല്ലാം എടുത്ത് വെച്ചിട്ട് ഹി പ്ലാൻഡ് ഹിസ് ദിസ് തിങ് ആൻഡ് നൗ ഹിസ് ലൈക്ക് ഹി സെലിബ്രേറ്റിംഗ് ദാറ്റ് ഹി സെലിബ്രേറ്റ്സ് ദാറ്റ് ഹി വാസ് ഏബിൾ ടു ഓവർകം ദാറ്റ് തിങ് ബൈ ഹിംസെൽഫ്. വേറെ ആരുടെയും സഹായം ഇല്ലാതെ അത് ചെയ്തു എന്നുള്ള ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒരു അച്ചീവ്മെന്റ് ആണ് പുള്ളിയുടെ ഇതില്. സോ നമ്മുടെ ജീവിതത്തിൽ ഈ വരുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ നേരിടുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഈ ഡോക്ടറിന്റെ ലൈഫ് എക്സ്പീരിയൻസ്. സോ അറ്റ് ദ ഏജ് ഓഫ് 70 ഹി ഡിസ്കവേർഡ് ലൈഫ് കോച്ചിങ്. അത് അവർക്ക് നല്ല സക്സസ് ആയിട്ട് തുടങ്ങി. ഇപ്പം ലാസ്റ്റ് 5 years ഹീസ് അസോസിയേറ്റഡ് വിത്ത് മീ. എന്നെ വന്ന് കണ്ട 70-year-old ഡോക്ടറും ഇപ്പോൾ ഉള്ള 75-year-old ഡോക്ടറിന് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ അയാളെ എല്ലാ കാര്യവും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ ചെയ്തിട്ട് ജീവിതം ആസ്വദിക്കുകയാണ്. സോ ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവരും ഉണ്ടായാലും നമ്മൾ പല സമയത്തും ഒറ്റപ്പെടാറുണ്ട്. സോ അങ്ങനത്തെ സാഹചര്യത്തിലും ലൈഫ് കോച്ച് നിങ്ങൾക്കൊരു പങ്കാളിയായിട്ട് നിങ്ങളുടെ കൂട്ടത്തി നിങ്ങളുടെ ജേർണി, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂട്ടത്തി ഒരു പങ്കാളിയായിട്ട് പോവും. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഗോൾസും നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അധികം ആർക്കും അറിയാത്ത ഒരു റിപ്പോർട്ടുണ്ട്, അതായത് ഇറ്റ്സ് കോൾഡ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. 146 കൺട്രീസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതിൽ കറൻറ്റ് 2025 ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. കഴിഞ്ഞ 4 വർഷത്തൊട്ട് അതിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഫ്രം 126th പൊസിഷൻ ഇറ്റ് ഇസ് നൗ അറ്റ് 118th പൊസിഷൻ. ഇതിൽ നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരാം. ഇതൊരു പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെ നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ നമ്മൾ ഇന്ത്യ ഒരു top 10 പൊസിഷൻ ഇൻ ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് യങ് അതായത് നമ്മളിപ്പോൾ സംസാരിച്ച് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ക്ലയൻസിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ സ്വന്തം എക്സാമ്പിൾ ആണെങ്കിൽ ഐ റിയലൈസ്ഡ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് 35-40 years ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മുടെ പാതി ജീവിതം പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ തുടങ്ങിയാൽ, അതായത് പിള്ളേർ തൊട്ടേ ഇത് നമുക്ക് തുടങ്ങിയാൽ, അവരുടെ ജീവിതം ഹാപ്പിനെസ്സിനേക്കാളും ഉപരി എല്ലാം നേരിടാനുള്ള ഒരു കരുത്ത് അവർക്ക് കിട്ടും. ഒന്നുമില്ല, ചെറിയ സംഭവങ്ങളായിട്ട് മതി. ചെറിയ തൊട്ടേ സ്കൂളിൽ ഒരു ഹാപ്പിനെസ് പീരീഡ് എന്നോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ആറെന്ന് തുടങ്ങിയിട്ട് അവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കിപ്പോൾ ഈ ടോയ് ഉണ്ട്, ഓക്കെ ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്നിട്ട് അത് വളർത്തിയെടുക്കാം. അതേപോലെ ബി യർ ഓൺ ഷെയർ ലീഡർ എന്ന് ഞാൻ പറഞ്ഞ ഏർലിയർ തിങ് സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദം മോട്ടിവേറ്റ് എക്സാംസിന് പഠിക്കാനാവട്ടെ, സ്പോർട്സിന് പോകുന്ന സമയത്താവട്ടെ. സോ ഇതൊക്കെ അവർക്ക് അപ്പം തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റോപ്പിംഗ് കമ്പാരിസൺ വിത്ത് അതേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത് അത് അവിടെ തന്നെ തുടങ്ങും. അപ്പം അവരിങ്ങനെ വേറെ പറ്റി കമ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മാർക്സോ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്നത് അവിടെ തന്നെ നിർത്തിയിട്ട് ദേ വിൽ ലുക്ക് അറ്റ് ദെംസെൽസ്, അവരുടെ അച്ചീവ്മെന്റിനെ അവർ ആഘോഷിക്കാൻ തുടങ്ങും. അപ്പൊ പിള്ളേർക്ക് അവരുടെ ജീവിതം എങ്ങനെ നേരിടണ്ടേ, ഈ ആക്സെപ്റ്റൻസും പോസിറ്റീവ്നെസ്സും പോസിറ്റീവ് അഫമേഷൻസും അവരുടെ കൺട്രോളിൽ എന്തൊക്കെയാണ്, അൺകൺട്രോളബിൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ അറിവ് കിട്ടുമ്പം ദേ വിൽ ഗ്രോ അപ്പ് ടു ബി എ ഹാപ്പി ഇൻഡിവിജ്വൽ. സോ ഒരു ഹാപ്പി ഇൻഡിവിജ്വൽ വിൽ ക്രിയേറ്റ് എ ഹാപ്പി ഫാമിലി, എ ഹാപ്പി സൊസൈറ്റി, ആൻഡ് ഓവറോൾ വി വിൽ ബി എ ഹാപ്പി നേഷൻ. അപ്പം നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മാറ്റാൻ സാധിക്കും.
1: നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷകരമായി നയിക്കാം എന്നതിനുള്ള അതിമനോഹരമായ ചിന്തകളാണ് ഹാപ്പിനെസ് ലൈഫ് കോച്ചായ ദീപ ഗംഗാധരൻ മാം ഇത്രയും നേരം നമ്മളുമായി പങ്കുവച്ചത്. അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന്.

റേഡിയോ കൊച്ചി 90 FM. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട് അതാ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും. ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
1: റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ പാട്ടുകൾ കൂടുതലും പ്രണയഗാനങ്ങളായിരുന്നു. കാമുകിക്ക് വേണ്ടി കാമുകൻ പാടിയിരുന്ന മനോഹരമായ ഗാനങ്ങൾ. ഇങ്ങനെയുള്ള പാട്ടുകളിൽ കാമുകിയെ മഴയായും പുഴയായും പ്രകൃതിയായും ഒക്കെയാണ് കവികൾ ഉപമിച്ചിരിക്കുന്നത്. നാടൻ പാട്ടിന്റെ മടിശീല കിളുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി, അവളുടെ പ്രിയ സഖി എനിക്ക് നീയൊരു നവവധു. 1975-ൽ പുറത്തിറങ്ങിയ ബാബുമോൻ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് വയലാർ രാമവർമ്മയുടെയും ജി ദേവരാജൻ മാഷിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളാണ്. വയലാറിന്റെ മനോഹരമായ കവിതയും ദേവരാജൻ മാഷിന്റെ സുന്ദര സംഗീതവും ചേർന്നു വന്നപ്പോൾ മലയാളിക്ക് ഇക്കാലത്തും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഗാനങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ കൂട്ടുകെട്ടിൽ ഗായത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം കല്ലോലിനിയിലൂടെ.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. പുലയനാർ മണിയമ്മ, പൂമുല്ലക്കാവിലമ്മ, കലമാൻ്റെ മീഴിയുള്ള കളിത്തത്തമ്മ. 1976 പുറത്തിറങ്ങിയ പ്രസാദം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ചലച്ചിത്ര ഗാനാസ്വാദകർക്കിടയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഗാനം. സ്വാമി എന്ന് മലയാളികൾ ബഹുമാനത്തോടെ വിളിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1966 പുറത്തിറങ്ങിയ ചിത്രമാണ് കള്ളിച്ചെല്ലമ്മ. ജി വിവേകാനന്ദൻ എഴുതിയ കള്ളിച്ചെല്ലമ്മ എന്ന നോവലിനെ ആധാരമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കെ രാഘവൻ മാസ്റ്ററാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഹിന്ദി തമിഴ് ഗാനങ്ങൾ കടമെടുക്കുന്ന സ്ഥിതി മാറ്റി മലയാള സിനിമാ സംഗീതം പ്രാദേശികമായ ശൈലിയിൽ ഒരുക്കിയാണ് രാഘവൻ മാസ്റ്റർ ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

ഒരു പാട്ടിന്റെ പകുതി ഭംഗിയും അതിന്റെ കവിതയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഓരോ വരിയും അതിലെ വാക്കുകളും അതിന്റെ അർത്ഥവുമൊക്കെ പാട്ടിന്റെ സൗന്ദര്യം കൂട്ടുന്നു. പാട്ടിന്റെ എല്ലാ വരികളും തുടങ്ങുന്നത് ഒരേ അക്ഷരത്തിൽ നിന്നാണെങ്കിലോ, അതായിരിക്കും ആ പാട്ടിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കൽപ്പാന്ത കാലത്തോളം കാതരെ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കുന്നു. വിദ്യാധരൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ ഗാനഗന്ധർവൻ ആലപിച്ച ഈ ഗാനത്തിന്റെ എല്ലാ വരികളും ക എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തട്ടിയുണർത്തുന്ന ഒരുപടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്ത ആഴ്ച. കല്ലോലിനി നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.